ആദ്യത്തെമ്പൊരി ഒരൽപ്പം മാത്രം തെരിച്ച ആത്മാതി ലോകം കത്തും മിന്നലായി പാമ്പായി പിണയും ഉച്ചത്തിൻ വഴി കടന്നേ പോണം സത്യത്തിൻ മാളം കണ്ടെത്താനായി കണ്ണു കൂർത്തേ പോണം കാതു മോർത്തേ പോണം.